തപ്തമായ ഠാഠഭരതായി അനതപയാ ദുഃഖനാഥേ ഭായി ജനമരണ കെ മിറ്റേ ദേശേ സാധു കെ പൂർണ ഉപദേശേ സഗലി മോഹി അപനേ ചരിത്ര പ്രഭാവ ബനായ അപനി കീമത ആപേ പായ